le curie, asinare te pezzo con la canzone. Tapaniero le cava, indico loro, c'era le cava, indico loro, tapaniero, indico loro, indico loro, andare in quella sinacca, pulire le cava, tapaniero, ma tu mano, pulire te pezzo per quello, ma io, andare in quella cuzzara, tu mullai, andare in quella stana, di quel clai. എന്തടത്തിൽ നിൽക്കുക എന്തടത്തിനുള്ള ചെയ്യക്കൂടിയ വാന്തിയെ കുടുംബസ്വാമി ആശീർവാദത്തെ കുടുംബസ്വാമി വെള്ളത്തെ കുടുംബസ്വാമി അതപ്പനെ കടശിനാക്കി നിൽക്കുക സ്വാമി ഊഴിയക്കാരെ വെള്ളപ്പെടുത്തുന്ന സ്വാമി ഊഴിയങ്ങളെല്ലാം പെരുകട്ടും പെരുകട്ടും വാർത്തകളെല്ലാം ആശീർവാദമാണ് മാറിട്ടും സ്വാമി തകപ്പനേകളെടുക്കാൻ വേണ്ടിക്കുള്ളൂ വെള്ളത്തെ കുടുംബസ്വാമി ആശീർവാദത്തെ കുടുംബസ്വാമി തകപ്പനേകളുടെ കുടുംബങ്ങളുള്ള ആശീർവാദത്തെ കട്ടളയുന്നു സ്വാമി എല്ലാം കടശി നാൾക്കൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നു ഒവ്വൊരുക്കാൻ കപ്പനെ വീണ് പോണ ഉള്ളവരെ മറുപടിയുമായവരെ കട്ടപ്പെട വേണമെന്ന് ജീവിക്കുന്ന സ്വാമി ഉള്ളിയത്തിൽ മറന്നെ ആശീർവദിക്കപ്പെട വേണമെന്ന് ജീവിക്കുന്ന സ്വാമികളെല്ലാം എന്തെങ്കിലും എല്ലാവർക്കും സ്വാമി എന്തെടുത്തിലിരുന്ന് വിളമ്പം പടിയായി തൂക്കിവിടും പടിയായി നോക്കിക്കൊള്ളുക ആണ്ടവരെ സാധ്യതയിലിരുന്നു ആണ്ടവരെ ആണ്ടവരെ പ്രിയാന ഊര്യങ്ങളിൽ നിമിത്തവും ആണ്ടവരെ വഞ്ചനയാണ് ഉപദേശങ്ങളിൽ നിമിത്തം ആണ്ടവരെ ഇവർക്കുള്ളിലെന്ത് ആണ്ടവരെ പോയിക്കൊണ്ടിരിക്കുക ആണ്ടവരെ എന്ത് കാലമായിരിക്കുക സ്വാമി ഉദയിച്ചെങ്കപ്പ ഇവരുടെ തൂക്കിനെടുത്തുങ്കപ്പ അവർ പഴയ പണി ഞങ്ങളുടെ നിലമയ്ക്ക് വന്ന് ഇവിടെ ഊര്യത്തിൽ ചെറുകളായി മാറ്റുമ്പോൾ മഞ്ഞയിങ്കപ്പ മഞ്ഞയിങ്കപ്പ വളഞ്ഞു പോകുന്നതിലിരുന്ന് തൂക്കി വിടുമ്പപ്പ തൂക്കി വിടുമ്പോ ആശീർവാദത്തെ കട്ടുവിടുന്ന സ്വാമി വേണ്ടിക്കൊള്ളുന്ന തകപ്പനെ എന്തെല്ലാം ഇരിക്കുക മംഗളങ്ങളെല്ലാം കാൺകരുത് സന്ധിക്കുമ്പടിയായി വേണ്ടിക്കൊള്ളുന്നു ഇവരുടെ പിള്ളേക്ക കുടുംബങ്ങളെല്ലാം ശത്രുവാണ് വഞ്ചിച്ചു പോയി അലിച്ചുവിടാതെ ഒരു തകപ്പനെ പാതുകാത്തിക്കൊള്ളുമ്പോ സ്വാമി ഇവരെടുക്കാൻ വേണ്ടിക്കൊള്ളുറം തകപ്പനെ തകപ്പനെ വേണ്ടിക്കൊള്ളു ഭർത്താവെ നന്ദി സുഖു നന്ദി സുഖു നന്ദി സുഖം അപ്പാ സഭകളെക്കാൻ വേണ്ടിക്കൊള്ളും അപ്പാ സഭകളെല്ലാം ആണ്ടവരെ ദേവനെയും കൂടെ വാർത്തയും പടി ആണ്ടവരെ സഭകളെല്ലാം ചെയ്യപ്പെടട്ടും സ്വാമി

ഹല്ലേലൂയ. ആണ്ടവറായ ദൈവമേ, എന്റെ വീടിലും യേശു ക്രിസ്തു ഉയർത്തെഴുന്ന വല്ലമയായി മരിത്തേൻ, ഇതോ സദാകാലങ്ങളിലും ഉയരോടി ഇരിക്കുന്ന സ്വന്നാ അന്ത യേശു ക്രിസ്തുടിയ വല്ലമയായി ആണ്ടവരെ തകപ്പനെ ഞങ്ങൾ തിരുച്ചബകളിലെ കട്ടവിൾക്കുറോം. ആണ്ടവരെ തിരിച്ചവൈ കുടുംബങ്ങളിലെ കട്ടവിൾക്കുറോം. ഞങ്ങൾ പിള്ളകളുടെ വാഴ്ക്കയില്, ഞങ്ങൾ പേര പിള്ളകളുടെ വാഴ്ക്കയില് ആണ്ടവരെ അന്ത ഉയർത്തെഴുന്ന വല്ലമുള്ള യേശു ക്രിസ്തുവെ ഞങ്ങൾ കട്ടവിൾക്കുറോം തകപ്പനെ. അന്ത ഉയർത്തെഴുന്ന വല്ലമയെ ഞങ്ങൾ കട്ടവിൾക്കുറോം അയ്യാ. നീർ ഉയരോടി ഇരിക്കീരപ്പ, നീർ ഉയരോടി ഇരിക്കീർ, ഉയരോടി ഇരിക്കുന്നവരുടെ നല്ല ദൈവമേ നമുക്ക് സൂത്രം സൂത്രം സൂത്രം സൂത്രം അപ്പ. കർത്തരൈ ദൈവമാക കൊണ്ടോർ ഇതുവരയിൽ വെട്കപ്പെട്ടതില്ലേ, അവരെയേ ആദരവായി കൊണ്ടോർ നടുവഴിയിൽ നിന്നു പോനതില്ലേ. കർത്തരൈ ദൈവമാക കൊണ്ടോർ ഇതുവരയിൽ വെട്കപ്പെട്ടതില്ലേ, അവരെയേ ആദരവായി കൊണ്ടോർ നടുവഴിയിൽ നിന്നു പോനതില്ലേ. വീണ്ടും പോലെല്ലാം എൻ പതിലാനാകേ വാഴ്ക്കൈ മുഴുവൻ